അഷ്ടപതി ദസ വസ്തുലെ പാഛേ പാവേക് വസ്തു കാർമിഖോട് ഗവാവ ഏക പീനാ ദേ ദസ് ബി ഹിർലെ തോ മൂടാ കഹു കഹ കരേ ജിഷ്ഠാകുരു സ്യോ നാഹി ചാരാ താഗോ കി ജായ സദനമസ്കാരാ.

സദാ സാംദർശി ബ്രഹ്മജ്ഞാനികി ദൃഷ്ടമൃതർശി ബ്രഹ്മജ്ഞാനി ബന്ധം ദേമുക്ത ബ്രഹ്മജ്ഞാനികി നിർമ്മലജുക്ത ബ്രഹ്മജ്ഞാനിക പൂജൻ ഗ്യാൻ നാനക് ബ്രഹ്മജ്ഞാനിക ബ്രഹ്മ ധ്യാൻ ബ്രഹ്മജ്ഞാനി ഏകുപ്രയാസ ബ്രഹ്മജ്ഞാനിക നൈ വിനാസ് ബ്രഹ്മജ്ഞാനിക ഗരീബി സമാഹ ബ്രഹ്മജ്ഞാനി പാർവകാരു മാഹ ബ്രഹ്മജ്ഞാനിക നാഹി തന്ത ബ്രഹ്മജ്ഞാനിലേ താപതമന്ധ ബ്രഹ്മജ്ഞാനി കോ സ്വഫല ബ്രഹ്മജ്ഞാനി സഫലഫല ബ്രഹ്മജ്ഞാനി സംസകലുതാർണാൻ ബ്രഹ്മജ്ഞാനി ജപ സകല സംസാർ ബ്രഹ്മജ്ഞാനിക ഏക്കാരം ബ്രഹ്മജ്ഞാനിക ബസേ ബ്രഹ്മസംഗ് ബ്രഹ്മജ്ഞാനിക നാം ആധാർ ബ്രഹ്മജ്ഞാനിക നാം പ്രവാർ

അഷ്ടപതി. കൈകോട്ട് ഹോയ പൂജാരി, കൈകോട്ട് ആചാർ വ്യവഹാരി, കൈകോട്ട് ഭയതീർത്ഥവാസി, കൈകോട്ട് ബാന ഭ്രമേയോദാസി, കൈകോട്ട് ഭേദക ശ്രോത്തേ, കൈകോട്ട് ഭീസ്വരഹോത്തേ, കൈകൂടാതം ധ്യാന്താരേ, കൈകോട്ട് കപകാഭിചാരേ, കൈകോട്ട് നവത്തന്നാം ധ്യാമേ നാനക്കർത്തേ കാന്തന പാമേ, കൈകോട്ട് ഭയഭമാനി, കൈകോട്ട് ആന്തഗ്യാനി, കൈകോട്ട് കിരുപ്പന കഠോർ, കൈകോട്ട് പേഗാത്തമനെ കോർ, കൈകോട്ട് പർ ദർഭ ഗോഹിരേ, കൈകോട്ട് പർ ദുഃഖനാ കരഹേ, കൈകോട്ട് മായാശ്രം മാഹേ, കൈകോട്ട് പ്രദേശ് പ്രമാഹേ, ജജ്ജിത് ലാഭോ തെത്തത് ലഗ്നാ നാന കർത്തേ കി ജാനേ കർത്താ രചന, കൈകോട് സിദ്ധ ജതി ജോഗി, കൈകോട് രാജേരസഭോഗി, കൈകോട് പങ്കി സർഭുപായ, കൈകോട് പാത്രവിരഖൻപജായ, കൈകോട് പവനപാണി സന്തർ, കൈകോട് ദേശ ഭൂമണ്ഡല, കൈകോട് സസിയര സൂര നഖേത്ര, കൈകോട് ദേവദാനവ എന്തരസേര ശത്ർ സകൽ സമഗ്രി അഭിനയ സൂത്താരേ നാനക ജിസ്ഭാവസ്താര, കൈകോട് രാജസ്ഥാമ സാത്ത, കൈകോട് ഭേദ പ്രാൻ സിംഹർത്തർ ശാസ്ത, കൈകോട് കീയരത്ന സമന്ത്, കൈകോട് നാനാപ്രകാർ ജന്, കൈകോട് കീയേ ചിര ജീവേ, കൈകോട് ഗിരി മേർ സ്വർണ ദീവേ, കൈകോട് ജക്ക കിണർ പിസാജ്, കൈകോട് ഭൂത്പ്രേ സൂകർ മൃഗാജ, സപ്തേ നേരാ സഭൂത്തെ ദൂർണാൻ കാപലത്രയാ പ്രഭൂർ, കൈകോട് പാതാൽ കെ വാസി, കൈകോട് ഡർക്ക സ്വർഗ നിവാസി, കൈകോട് ജനമേ ജീവേ മരേ, കൈകോട് ബാ ജുന്നി ഫിരേ, കൈകോട് ബാഠത് ഹി കായേ, കൈകോട്ട്

സേവകോ പ്രപാലനഹാര സേവകി രാഘേന്ദ്രങ്കാര സോ സേവക ജയാപ്രഭതാരേ നാനും സോ സേവക സാസമാര അപനെ ജനകാ പ്രദാട്ടേവനെ സേവകി സർവർ രാഘേപനെ ദാസ്ഗോ ദേവഡായി അപനെ സേവകോ നാമ ജപായി അപനെ സേവകി ആപദ് രാഖേ താകി ഗതമിത് കോയനാ ലാഖേ പ്രഭുഖേ സേവകോ കോനാ ബാഹുചേ പ്രഭുഖേ സേവക ഊഷ്തേ ഉച്ചേ ജോ പ്രഭുനി സേവാലായ നാനക സോ സേവക ദാത്യ പ്രകടായ നിക്കി കീരി മേം കൽ രാഖേ ഭസ്മ കരേ ലസ്കർ കോട്ട് ലാഖേ ജിസ്കാ സാധന കാട്ട് ആവതാ കോ രാഖ ദേഹാത് മാത ജതന കർത്ത ഭവപാത് ജിസ്കെ കർത്ത ബിർത്തേ ജാത് മാരെ ന രാഖേ വർണ്ണ കോയേ സർവജിയാ കാ രാഖാ സോഹേ കാഹേ സോച കരേ രേ പ്രാണി ജപ നാനക പ്രഭു ലഖ വിടാണി ബാരംഗ ബാർ ബാർ പ്രഭു ജപിയ ബി അമൃതേ മന്ദന്ദ്ര പിയാ നാമ രതന ജന ഗുരുമുഖ പായാ തിസ്ക

അഷ്ടപതി സദ്ഗുരു സിക്കി കരാ പ്രതപാല സേവക ഗുരു സദാ ദയാല സിക്കി ഗുര ദുർമാത്മല ഹര ഗുരുബചനി ഹർ നാമ ചരായ സദ്ഗുരു സിക്കേ ബന്ധന കാട്ട ഗുരു കാ സിഖ വികാർ തേ ഹട്ട സദ്ഗുരു സിക്കോ നാം തന്ദേ

ദേഹതാനുസാര അഷ്ടപതി സന്ത് ജനാമൽ കരോ വിചാർ ഏക സിമ്ര നാമ ആധാർ അവർ പാപ സമീത വിസാരോ ചരണ കമൽ ഹൃദയ ഉരതാരോ കരണ കാരണ സോ പ്രഭ സമരത് ദടകർ ഗഹോ നാമർവത് ഏതൻ സഞ്ചോ ഹോവോ ഭഗവന്ത് സന്ത് ജനാക നിർമ്മല മന്ത് ഏക ആശ്രാഖോ മനമാഹെ സർവരോഗ നാനക് മിട്ട ജാഹെ ജിസ് തൻ കോ ചാർ കൊണ്ട് ഉടതാവേ സോ തൻ ഹർ സേവാതേ പാമേ ജിസ് സുഖ കോ അനത് ബാഞ്ചേ മീത് സോ സുഖ സാധു സംഗ പ്രീത് ജിസ് ശോഭാ കോ കരേ പലീ കർണി സാ ശോഭാ ഭജ ഹർ കീ സരണി അനുകോ പാവീ രോഗ നാ ജായ രോഗ മിട്ടേ ഹർ അപ ഖദലായ സർവനിദാന മേ ഹർ നാമ നിദാന

സൗഖേ നമോ സർവരോഗ നമോ സർവരോഗേ നമോ സർവഭോഗേ നമോ സർവജീതം നമോ സർവപീതം നമോ സർവജ്ഞാനം നമോ പരമതാനം നമോ സർവമന്ത്രം നമോ സർവജന്ത്രം നമോ സർവദൃശ്യം നമോ സർവകൃത്സം നമോ സർവരംഗേ ത്രിപംഗീയനംഗേ നമോ ജീവ ജീവം നമോ ബീജബീജേ അഖിദ്യേ അപിദ്യേ സമാഹതം പരിസിദ്ധേ കൃപാലം സ്വരൂപേ